ൂലായങ് ഈമാമുമട്ടക്കെ അതി എകലേഗഫാനം നസ്രു വെരുമഷായ് എകലേഗഫാനം മാക്കും ഹിതുമട്ടക്കെ അതി എകലാംഗ്യ ഹിന്ദുനായി ഹവീരു തെബാമീഹും തസ്ബീഹ് ദെന്നുമട്ടക്കെ

0: നീയുണ്ടേ നസേഹത്തുക ഹിഫാഗെ ഉളവാണ് കമുക നമ്മ ബപ്പ യനേ നസേഹദി
1: മീഹുണ്ടേ നസേഹത്തുക ഹിഫാഗെ രംഗളം ഉളം മസക്ക കുറംവാണ് കമുക യണാഗെ മാമ്പ ഫാൻ നസേഹത്തെന്തോ
0: ലബ്ബ
1: വിമ വര രീതി ജുംലേ മിക്കിയാൽ ദേനി ബക്കിയലും കുറി അടുഹം തിബി കുതിന്ന ദേന ഹദിയാങ് ബത്ത
0: ലബ്ബ
1: കൊങ് ഹദിയാ മേതു മേതി
0: ബഞ്ജ
1: ബഞ്ജ അവക്കിയ
0: എസ് സഹരെ ഗാ

ആയി മുഅ്മിൻ അംഹനു എകലാംഗെ സ്വർഗ്ഗതക വെദ്ദുമട്ടകൈ എതാംഗെ ദശം ഫെൻകോർതം ഹിംഗ ഹിംഗ ഹുരേ എതാംഗ എവരെൻ അബദ ദെമിതിബേ ഗതുഗൈ അതി എവരെൻഗെ കുഫ്ഫാഫതം എവരെൻഗെ കിബൈം ഫുസ്സേമട്ടകൈ അതി ബൊഡുവെഗംവാ നസീബ് ലിമെകംഗ അല്ലാഹുഗെ ഹദ്രതുഗ എകന്തവ്യേ.

റസൂലായ ഇമാമുമട്ടക്കെ അതി എഖലേഖാനൻ നസ്രു വരുമശായ് എഖലേഖാനം മാക്കും ഹിതുമട്ടക്കെ അതി എഖലാംഗ്യ ഹിന്ദുനായി ഹവീരു തെബാമീഹും തസ്ബീഹ് ദെന്നുമട്ടക്കെ